0: ശിരസിലമണി പാതു വിത്രോഖിലം വപുഃ ആദിത്യ കവചം പുണ്യം അഭേദ്യ വക്ഷ സന്നിധം സർവരോഗഭയാദിഭ്യോ മുച്യതേ നാത്ര സംശയഃ സംവത്സരമുപാസിത്വാ സാമ്രാജ്യ പദവീം ലഭേത്.
1: ശ്രീ ഗണേശായ നമഃ. അഥ ശ്രീദേവി നമസ്തേ ശ്രീ കുലദേവി കുലാരാധ്യാ കുലേശ്വരീ കുലസംരക്ഷണീ മാതാ കൗലിക ജ്ഞാന പ്രകാശിനീ വന്ദേ ശ്രീ കുല പൂജയാ കുലാംബാ കുലരക്ഷിണീ വേദമാതാ ജഗന്മാതാ ലോകമാതാ ഹിതൈഷിണീ ആദിശക്തി സമുദ്ഭൂത സമ്പൂർണ ജഗത് വിശ്വബന്ധം മഹാഘോരം ത്രാഹിമഹം ശരണാഗതം ത്രൈലോക്യ ഹൃദയം ശോഭേ ദേവി ത്വം പരമേശ്വരി ഭക്താനുഗ്രഹകാരിണി ത്വം കുലദേവി നമോസ്തുതേ മഹാദേവ പ്രിയങ്കാരി ബാലനം ഹിതകാരിണി കുലവൃദ്ധി കരീ മാതാ ത്രാഹിമഹം ശരണാഗതം ചിദഗ്രീമണ്ഡല സംഭൂത രാജ്യവൈഭവകാരിണി പ്രകടീതാം സുരേശാനി വന്ദേ ത്വാം രാജഗൗരവം ത്വദീയേ കുലേ ജാതഃ ത്വാമേവ ശരണം ഗതഃ

ശ്രീമനോർമുനെ മന്ത്രഗ്രഹണമാത്രേണ വിഷ്ണുതുല്യോപവീന്ദ്രോഹം സദാ പാതു ഓം ദുർഗായൈ നമോസ്തുതോ ഓം ദുർഗേതി കണ്ഠസ്ഥ മന്ത്ര പാതു സദാ തമ ഓം ഹ്രീം ശ്രീമേതി മന്ത്രോയം കണ്ഠം പാതു നിരന്തരം ഹ്രീം ശ്രീം ഹ്രീമേതി.